0: Anda sudah ni kerap menukar teman atau mewah unik kan ya tu senyai cakap tu.
1: Samaya ye, kurangona usuk seminiga yang sokpak tu.
2: Biungilil asma nangat, kicu tu ini kakiak sik udah dibatangi. Pika jen nangame, pijam nanti katon nangame kini katia tu nilo. Tama ko kakiak sik udah meningin kicu katia nangame. Acu alu sakilil asma nyemata. Chakilausimanyamata. Minna katta koji lausimangimiyo. Taikua go alla kauji jaminingi. Makua go minna katta nangami chokusi uluni. Chokusi okatini pittiengin naatuin. Kupilkualuni go alla minna katta tuin. Alla minna katta tu minna kupilkuni. Taima atju ala uka katta koji lausimangimman. Uka utigi lugit minna kautigi lugit. Kau jaga terlalu si mama, mina kata kau juga ni. Anak-anak kau tu no, atasan mulu, oka kata kau juga ni. Piung itu ni, ina pitiya nengin mat, emailnya oka kata kau juga ni. Tama kau aku, kicum piung itu, akau jumi, kau jitu tu cium itu. Allah illa lumni Allah metau tu cium ni. Allah kau jitu tu cium itu, gua tu me piung itu. Tama tu mengatia, o kau tu si magalu anga, kau di matia galu waktu ma, kisah ni le, cikir tangan nangin nama, illa sahaja khatam itu, illa khatam lo tak gupi jaga khatam, tapi malay, ane cakulun nulai, illa ulah lausi mamega ma, ada tak kulum ma, nanti tama nengani aje dulu gu, tapaunga illa, tapaunga kanget tu ma, tama gu aw polo tu alausan ya no. Palo, nanti aku datang lagi. Anak cakap nuri lau yang macam ni, apa tu agak lagi? Asyiklah nak kerja jual lau lagan nu. Nanti agak lagi, anak cakap lama. Jadi makau juga makami. Ada korun nengila, nabi waktu cuti lagi. Nabi waktu cuti jual lau lagu semua. Anak cakap lama. Asyiklah nabi waktu langgu. Kujaga jatuh tiada kanungu Allah kujum magyalu kiji galu gumago anananggata cekukulu ya lausi manjangan anananggain napi lausi mangitanga cekukulu ya lausi bablay mago anananggata nibi utu jatikkan nangun nai lausi majo anulatukulu bablay kami utili lausi manganu nacia galu ne anicia galu gua teh malak alu nibi utu cika suli lausi manman teh malu ada takulu gua Nanti saya tu lagi lah kata lausi magama. Acuh orang orang nanti lagi suka kata lausi magama. Nanti ani, akau mangit tu kulo. Nanti minyo ayat tu gue. Tahu nunggu acuh lah. Akak kata kubu kata tu kulo tu ini nanti lagi lah kata lausi magake. Anak-anak ni pika cawat tu nak ay. Tapi mereka kata lausi magama. Acuh orang orang nanti lagi kata lausi magake. Nanti kulo akau mangit tu kulo akak tu tu kulo acuh lah. Nibi waktu kata lelau semua makin semua kira pemain tapama ngah megi semua kata lelau semua gama semua bayi nana nangan pina sesuatu ni. Tapi makin cian ni kata lelau semua malle. Waktu itu kita tu nanti, tapi kalau kasih nanti lo acuh lo kita kata lelau semua gama. Anu kaca lo dek, anu kaca kata lelau semua mata le adik yo kata tu nanti aku lo. Mana lau ni? Saya najam nak tu jaga lau macam tu. Tapi masa nak kasih lau semangin macam tu. Tetapi kami, tapi mereka kata lau semangat tu. Oku kata lau semangat tu. Kau kulit tak kata kau. Uli le alam le kulit tak kata lau semangat tu. Tetapi kami ada yang kata kau. Ambalu alat tak kata kau. Tutu ni, satu kulun ni. Tapi mereka oku yang nato alu kata lau semangat tu. Atjualo anu wahatia tu di anu kalau tu kalau kata laut semalam itu otia. Tapi tema tu pihon tu cegolam di rumah nama. Tapi cuma ni tema la unik kaca la kalau jalan agama. Tema tad ada tak kalau gaya pikunga aula le lausi mamme gata tappau naila taikku akiliyakku taikkolo kiliyo anga jukungi mielikkuni la khau jumatti amma jakka qawakku taichi mani taima chinnattu lausi manga ma chinnattu minanna sohsi ullunga poiko kunna khattani miyaga chinnattu lausi magama chinnattu lausi magama Jauhnya ulung aja nanti mana kalau ikut lawasan mungkin tak akan mesum itu tu. Tapi mah, nanti lawasan mereka melapan nak hilang. Amil semua jual lalu tulung nasihat dia lah ni. Nasihat ini nalu itu panik tu. Tak guna tu pun, tak pakai ini mak aku kangen tu mengatu amainnya. Kilu ya kuku. Apa kerana nak ini nanti nego kuaga anak-anak meninga, tapi kuaga tapa ngatu. Kau jauh lama sini tu lawasan macam aku kuaga keluarga pingin apa nengah tu, apa tu, apa nito pinasa untuk pingin mak oiling aju, tapi tapa kuaga anak mak pingin keluarga ku, kerja malu kuaga anak-anak meninga, tapi nampak nama anak. Puhikos si Mattia lommikakko. Tee meili otoilunga sinne tulausimaga ma kanukia tukilimini tappaanga akitakkou. Tee maa sinne tulausimaga ka peikkoa puhikos si mubangi tietakka. Kille taakse simajan magi. Naasia utikuloa piin. Tee maa sinne tulausimamiakka. Tee maili. Tee simanila. Tapi kau ngalai langsung makan tak itu dia yang mut. Atau kalau tapi kan ia tu tak tak kalau kilau jaku. Ia gigi lugu kilau jaku ia gigi gunting tu gin. Kilau jaku ia gigi gunting tu kita kau angin jukung ia gigi ngatu kita tapi kan ia ngatu tu ini lugu ada kalau kan nama itu menyalulat tu. Tapi tapi kan ia langsung makan tak. Itu leh aja mela, tak kau lo melek ku, kuaga ku lo nuna katigil lagi. Tak ku, ane cakap lo ku kapau lo sih ku, tapi kan ia katigil lagi ni lah tak mana mata. Tapi malo, tapi ni dulu tak ella, acua lo, dulu ku lo gana, siapa ngali? Emak tak katal tu nu, alia nego sih katal awal sih mangan, aku ecak Awak kalau kata macam tak kahat tahu tiga setuno, tak tahu siapa setuno, acuar. Tapi malah anak-anak kalau tertilah kata ngatiga, tambah tu mungkin pun nak tahu ni, tak kata lawas ni mungkin tak ingat tanam milo, ni lihat tanam milo, tambah kau ingat dia tak kata lawas ni mungkin tak. Tapi macam tapi kan ia tertilah tak, okey saja, orang ngaji kau cuma nak tertilah gue lah, ada tak kalau kau kahli ala lawas ni mungkin tak, kahli atau ting. Kalau tu awalat tu, tapi kalau kan itu kalau mata tajam mangan, cawal kanan mata, tema. Tapi kau ngaila awalat tu, kecang otil lugu awalat tu. Ingat kalau jauh si mama dah. Ingat kalau di ila kemasik ke kemasik tu deh. Ma kita ke ila kejauh lu ne. Allah le jauh si mama kemasik omai kalau tu tu lu aku sangat tapi kau ngalih jauh si mama dah. Tapi masih tapi kan hati ni kan singat tu tu deh. Kalau meulang mereka akan ngalih jauh si mama. Udin satu ni. Kanu Aja kalau makau je mata kau tegi jamin nak lawan ini yang itu. Tapi malu, tapi cuma ni tiki ilah takut cium orang atau tapi kene takut cium mata ina. Tapi bang aku mu, tapi ni lapang aku kalau ni. Jadi ilah takut cium mata tapi kungan kata cima jadi kengom mereka hatat tengi tak kungan lelang anak ini kengom mereka tahu hatat tu kata cima jadi. Acu alu nalo gula semangat magi ayah kolumai lah, dah cuma lah ayah kolumai nuta kau, teko pita kau nato, ada ada kolugalu pita kau nato nalo gune tiatu ni, dah cuma ni alih ni lau semangat, kau biar nalau semangat tu, dah malay, asyik lah dekim mata, lah elaga jauh nang tana. Yojipi, tema tetapi muka tiga mata la ane cakalu kalau kukalau elau kalau de Paulo fikku, aku ni alo ada ada kalu gua emane elau si mana jemat, jaga lawan ammalo, apa kalau mabit jokulu rumini naga lawu si mama, tema ada ada kalu gua obat ini go. Ukau itu katton najis golongan, piti akan takulin, luka mati akan takulin luni, luka kalau ubat ini, emak ukau itu tak meninga, ukau itu tak lawas mana tu neunik kalau lawas mana, tema emak jaga lawan elang, tema le, ingat kata mereka kaki gunangin nama, ini usinga nama, nalangan. Ingat kata-kata mereka tu nego, dimakai kelak si mati kami, lekami, tu cialak tu nego, kita kawan menung, siunau baca kang itu, siunau baca kang itu, tapi si mana kau biar nalar si mang itu, kisian aku kaya tu kalau tu cial lo ni kipis sama, takkan orang lelak si mang juga kipis sama orang lelak si mang juga tapi kang ngatu dah. Takkan hanya lelau si mereka telah kepisah me lelau si mereka telah atau takkan orang nak kata, apa bukanya nama mata menyuwalo, kena semua mata menyu cahaya galuan, sokoi ingat tiang mereka, teko anu nak kata kelupun, teko ilu kelupka, acu ada, pakai dia kata lelau si mereka, atau tak kata men nikela, ini ujuk kata cahaya galuan. Tema.
0: Jangan
2: kita nak utang, nak nunggu dia
0: makan ni aku beli. Jangan kau
2: kelokai. Ya kau ni tiada. Ati dana, kau kan kau. Eh. Tema. Tadi mana ilah? Tapi cuman kepisah melayu tu lupa elak. Ime itu ada ada keluarga kena orang datang nak kata lau si mama takkan orang kepisah mal. Kepisah melayu tu lupa tapi nanti kau munga. Tapi cuman itu ime kau biar nang itu me kau ye yang kau tengah lau si mama kacau kau lau si mama. Acuan orang elak acuan kau lau si mama. Kebiasaan itu mu, kita juga dah, ada ada kerjaan untuk malu. Tapi cuma cakap, anak-anak tak percaya kalau waktu dah, cakap nanti kita dah, nanti kita lalu dulu, kami cakap, kami kita cakap tu lalu dulu. Tapi cuma nanti ima ada ada nak nanti kalau percaya mereka kata kalau lalu semangat kalau agama, ujarai awak jadi kalau ada ada kalau Ima awal jatia kata lau semua kata tak kulu nenek aku tu kulu api kulu sebab tu jatia lau tu ngah ima aku tu mana pita kau ni, acu alu kena kata lau semua makia lu alu kaya jemnya ya niti ya kata tu ngah itu kaya sama kaya kata kau jauh mana masih lama, tapi ma nanti jauh lau semua nanti ma cikut jauh semua jauh kata tak kulu ngah kata tak gaya cikut jauh semua jauh mana. Tikum mana yang lulus mana yang mati mina. Tema ko dolo si mami gama. Chokku su tia pa mami gama. Kingui imane bisang mata. Tema go uvane takki vienga ni tema tuwa tia ko kingutta mena. Tema tuwa tia ko kingutta isa mena mena. Atsia ko gala kulu kingutta olo si mani jungitto. Tema tuwa tia ko kakki vienga ni kingutta gala to mani tuwa. Jagan ni jungitto kimi katakka yukkami kimi puoloni imai una ni maksimallo ne puolo ni ni mitsi mattia tunne tabunga kutja ila kutja sisi tabunga imai lingallo ne puolo ni tänä jaka kapi ne jungi tänä atau siaksi mallo ni kimmi mo taas mo ipi utanga no atallo ni tai me tunne jumal teima atjuelo tämänä oppilaat katsovat meitä haluaa, että tämä ilmoittaisi meille tilaa. Suuri, suuri näkyy katsovat meitä. Ajoilla kynnyt katsovat meitä, että tänne. Kanoille ottaa meitä haluaa, kun he katsovat meitä. Ajoilla kuvien ongelma, tikitäisi meille lausua meitä, että ei lähtäisi meille. Kuvien ongelma, alienien ongelma. Atjoalo susunnattui. Ataata hangittuni, ataata liit, anana liit, kanuille ottaa muttia aloittuni. Atjoalo susunnattui. Teemmelo ajakuluga, ajakulugailla vattini päivätsiä kattalausimman nukkakalo. Hiipali anana kattoi jaatuina kattalausimman taitsemina. Teitsemäni anikulu kalausimman kaloa megatta, anikulu vilausimman jakulu puteina. Ani kulu kalautsema kalua mega no siipalo tatsimalilla ja kulu mano taga enni kulu kalautsema jana. Atsuala kuviegi ja lausema ma kuviegi lutikulu. Kuviegi katta lausema kattiko ani kulu pun. Tänne kulu ino jukulu tilliku tahta kulu katta kulu lausema man. Teemali toku jukulu le kailausema man. Toku jukulu le kailausema mimman ila. Tappani ila kalautiluta kipisami. Toku jukulu lausema man. Ukiungu lituangan. Itse mani isuma kattalausi mä joku atat ila ajakuluka atat kuluma ko ino ulanne anna rappaningi mä ko tokoguni teema pituina nanga upatituina nanga ajakuluka atse kauju matcha tuja kattak pajuju ajakuluka kinyo ila unga atse palo kinyo ila tana notaka ana anabu tapalo ima mako upperisorin ima ammiyaka Ammatsali, juottaisuut, ilgasisuut, kiinamme, takusu ilganattomi. Teimme kattolausimangemalle ajakuluga. Ilganattomi luonne kiinamme. Kaujit jutikilausimangetaha, sulittiattunga. Sulittiattunga, kaujit jutikilausimangetaha. Kiinatsiogun syöngukalohatta. Tunganangittio kaujikattiko. Tämä ko oppii katteen mahamme joka teemme nähtyi. Juno oli kovia nähtymi pitää simagami, tiki viisi magami kovia nähtymi. Tämä tuli nähtyni viisi magami teemme tukulu, teemme tukulu. Kikku tuin nätti nällegijani, kikku tuin nätti halui nällegijani. Nällegillä on simajani kikku tuin. La olin onikka kannella kalvonga. Teema teitsemäni lää ajakulukenna okauti ja katakko. Atsua alo kanuille jo katta lausimangimma. Kanuille jo lausimangimma atta ajakuluka. Atsua alo lupitsi ja katta kojiltu. Nyt tämä koo maanna mun atottu alo katta lopta okausi rivaju jonga uvattinu. Okauti juisi ja katta jomman. Pitiä tangukka lukuttako. Pitiä katta neakkuku. Ammalo sakke kalagotta sakittinu pitiä hatta tuota kanoita kolagotta ku sakittinu kanoilla hatta taililuta. Tämän naatu lausimme jo. Teemalo sukusi joka tettini pitiä hatta kujilluni oka hatta lausimme matiku. Inna ula kutta ku uittinillo ammalo katangutingini pitiä hatta luta. Teemeli jo hatta lausimme mat. Kanoille jo kolagotta luku kanoille jo hatta taililuta. Teemalo aulattu alo lausimme mat. oka ila taichi maja kuluma saamo ne mala pijuma lausiman ne jigolonga pijuma lausiman nama bangalunga sine la isuma kat katare mega macha ko che choko che lunga te macha cha lausiman lunga chua katato olotimi olotimi chua katato khitunga ke galwatune taichi munga chucha katato nga taikuna ne guma lausiman nama aja kolukutine te male aja kulugela uitala lamemman pannatu mula lamemman si pakhna gatcha lotsimang emman ana upinna gane ana ana kulumi ana nalla gatu inna ne upinna ane unanna gamme si pakhna gatcha lotsimang ittu aroma ninge kutinna tuinna la lotsimang ama ta kununga la ta ngorot kunun ata ta kutinna achwa lo top mane te ma cha natta ta kununga ilitu inna tu ja lunga ta mane tia tuinna la lunga takkunani acciolo pitchia tollunga pitchia tollunga ila acciolo pitchia taw khattalausima gama acciolo khubena tuni uqo khattat gillunni taw tay ma chenna nallegi jawlunga lo takkununga atta kurukutinna ila nok nok nokinga kunnu ammalo ani kutago ma jukuru tille kuli taishmani taishmani kaatta taw khattalausima ngittunga ukingu galo khat awjaw galo khat Upengang ugalokat, ukecang ugalokat. Tapi macam ni tiang. Nego tahu kita lawat sama juga. Anu aku tahu kita tunga. Anu kalau kita tahu lawat sama naga. Amalu kami lihat kita tahu lawat sama naga. Acu alu pitiya tahu kita lawat sama juga. Pitiya pemengem dia kata ko ilu kulukka. Kata ngutu tu ini tiang kata lawat sama dia kata ko. Kata ko kulu ini lah. Acu alu mana sih ko ilu ka mana sih. Tetapi mana sila itu kulo kata lawu semangat, kubeh nato ina kata lawu semalun elok. Acuh elok kubeh dia kata lawu semajaga. Kaila tak ku illu kuluka. Ane kuda galu umma juga jutune nuangila. Tapi ma itu ma kata lawu semangat ma uikalam nato ngatau. Uikalam ma ema piti tau kata lawu tuma. Tapi ma tiki gaya me kicu tu ina tiama ku atu gue mitilu. Atte kuluka ane kuda ma nuangila uingata. Mitä me ajattelemme, että vale atuinna hoitajakai kolosungi uulongi uusimangittui nirnjärtänä kolosukului saakangan ottui atuinna hoitajakai nirnjärtänä. Teimalo takunna loa katta lausimalle, kun anikutagaila noa anikutagatuina lausimalakko. Teima aatsinna takua kallungi nirttakautikin vattui atuinna ottui takunna loa katta lausimalle, että kuluga atjualu. Nuk tu tuja patanga, tapi malu tutu menin, imma takun nangu katotta kalama nama kucingan, naga jawa jaman matale, aku tau tuja tuti, abit tau tuja tuti naga jawa jaman mata, tamakku pamiukungi, takualu nakatau luti kucingi, kilu tutu gu, nakatau luti, naga jawa niangata, tapi ma atuin nago tuja katotta nga, naga niatangi ni. Atta kuluga teema itsema katta lausimagama, uikalgama ema peja katta lahtuma. Teema atta kulunga la nuleamina atjoalu kamattia katta lausimaju. Tamakkunenga nagetitti ju kululuni, kichutuinna tieningila nagetitti luni. Taakkunenga ittinatta tiatu, ittinatta tiatu. Atta kuluga sinikuma enna katta lausimama onnukku, sinille tsakaittu pailo katta tunnilu. Ata tegalo picho kattalo simagano tangolo tullu uke tsangolo gaimanela tikusimalo gaima uke ukku mikigi igoya tokattalo simagano mikigi ami tema mikigi kattako uke tsakko mikigi kattalo simagatela uke tsakko ata tegalo pisuttuno tauno apua kallo tseneno nunakutaagolo munila takana neittuno tauno ngattuno tauno ngak Pichuttunu teima. Atjualu pivannukanga, paikivannukanga. Ammalu paikikattonammijaka. Atjualu maannakkuuluttu isimaki kattopaka. Allaa paikikattonammijaka. Paikikattonammijanga, se ei pääkilluma. Kichutu uikanginnami, kutunga jatsimakillunilu, uikaneullunilu, kanyuisaattuminiu, kanyuisaakattottuminiu. Kanyuisaakattopanyungimiju. Allaa kiekattot, tilluko kaujilausimajungitaa. Kisiäne. Kani malakaigami, kappia suloa kattapasiso. Kani majuujaalua ngittuni, isumangataka ilangani, piu kattananga, kani malakaigami, kitsiani kappia suttuja kattalausimaisa. Kiingin ja kattaktukulu, atjalo alena khattartuni qiingilla khattartuku pilavartumallitao attakuluma kumeeramalo khattarpajummanga kuma khattarpajugattila pingua malottukului tusahallugui kuma illigalammaga khattalarsimagama qanuillertaruttukulua pitakkunuma taitsimani ilataikaneetillupa aujakkullu taikane khattarpajummigatta qipisameela paungalealo khattarpajumimma атаатагало аттакулугатамаанитиллу кичумилли чанатуиннанг нэрсутуиннаалле нуне вагэ хатталаусимаммеган атаатагало маунгайла маун тамаунга илангано таачима кэписаа таачимана тайма тайква иммут паролуи сабагажарлуи тата хатталаусимаммигаттикку тата хатталаусимаммигаттикку паунгай укиукку пияулаарту чивало алеянааппаттуни кувеянааппаттуни таймаалло икиартасериалериимма ഇല്ലാഖയുത്തഖയലഗമമലഖത്തർതുഗു അറ്റുവനോ പിക്കൗഖത്തലാർസിമനു ഇന്നക്കുലുഗലോ ഇന്നല്ലഖക്കുലോ തൈമെറ്റുനാലനത്തോ അയഖുലുത്തുനുതഖർതു ചുജുമനിക്കുലുക്കിയ മക്കോലി അതിങ്ങനെ പെറുലു ടൗലോട്ടിൻ അതഖഖത്തഖലാർസിമങ്ങിമ്മാറിമ്മഗി കന്ന പെറുലു പെറുലുമ്മി ഉഖോട്ടോ ഖത്തഖലാർസിമങ്ങിമ്മാറിമ്മഗി അതാതമ തൈങ്ങുലുത്തുമില്ല തൈച്ചുമനെ തൈമ ചോറുചിയൊട്ടില്ലുമായില്ല തൈക്കുങ്ങളാവശ്യമകത്ത അങ്ങോട്ട് ചിയൊട്ടിനി ക്ഷമക്കത്തുള്ളവശ്യമമ്മ മക്കുനിങ്ങ തെക്കത്താവ് കത്തത്തുങ്ങളോ ഉക്കേച്ചാക്കുള്ള ഹിമച്ചറയപ്പോട്ട് ഹിമ്മിയമ്മനെ തമക്കോ ഹിമ്മറില്ലുവിൻ ഹിമച്ചറയത്തോവത്തോ ചോല കുവിയന കത്തുള്ളവശ്യമമ്മ ഊകന്നെ കത്തത്തുട്ടല്ല ഉപ്പങ്ങച്ചാക്കു ചോല ഊകാവട്ടുത്തി തമക്കോകാലോ വയമ്മത്ത അമ്മലോ ഇല്ലുങ്ങോ ഖത്തർത്തുകു അമ്മ ഖത്തർത്തുട്ടലോ മക്കുവ ഒക്ഷോ ചിയർത്തുവിൻ ഖത്തർത്തുവിൻ ഖത്തോജോ ഇല്ലുവാണ് പൂക്കായിജോ തമക്കുവങ്ങു പജമ്മത അമ്മലോ ഇച്ചലയൊട്ടുവിൻ ഖജലയൊട്ടുവില്ല തമക്കുവങ്ങു പജമ്മത
1: Aya aya aya aya aya aya aya Ardu sangani di samani samaya
0: Churitan unikkaala uppu Unnuyuk isulin niyaro mangaat Nilamna uyaktu ni asiyan unikkaala tukunnaya Isulikkaala nukpan Ani kilabba nukartak Sulik unikkaala